അള്ളാഹു വഹൈ കുറവി ഹിന്ദു ഹന്ദുമ കുറാശ് ഏ മറിയം ഗഫാനുഗെ ദർക്കലും ഐസാഗെ ഫാനേ ഖലേ ഗഫാനശായ് ഖലേ ഗഫാനുഗെ മാഖമ്പലുന്ന തിമൻ റസ്കലാംഗെ ദിവ്യ നിയമ ഹന്ദുമ കുറവാശ് ഐ ജിബ്രീലു ഗഫാനു ഫനുവ ഖലേ ഗഫാന തിമൻ റസ്കലാംഗെ ബാർ ദിവ്യ ഹിന്ദെ ലഫതുഗെ ദാനു ഗയ്യായ് ദിവം ഫ്രാഗ ഖലേ ഗഫാനു മീസ്തകുന്ന വാഹക ദക്കവമു അദിഫതായ് ഹിക്മതായ് തൗറാതായ് ഇഞ്ചീൽ ഖലേ ഗഫാന ഉഗന്നാ ദിവ്യ ഹിന്ദെ അതി തിമന റസ്കലാംഗെ ഇദ്ന ഫുളായകു ഖലേ ഗഫാനു മഷീം ദൂഞ്ഞഗ് സിഫ ഹദ്ദവ യങ് ഫുമെലെവ്വും തിമന റസ്കലാംഗെ ഇജ്ന ഫുളായകു ദൂഞ്ഞക വെഗെന്ദിയ ഹിന്ദെ ലോഫം വെഫാവാ മീഹുന്നായ് ബറസ് ബൽ ജെഹിഫാവാ മീഹുന്ന ഖലേ ഗഫാനു തിമന റസ്കലാംഗെ ഇജ്ന ഫുളായകു ഫസേഹ കൊദ്ദിവ്യ ഹിന്ദെ അതി തിമന റസ്കലാംഗെ ഇജ്ന ഫുളായകു ഖലേ ഗഫാനു മർവെഫാ തിബി മീഹുൻ ദിരുവ നെരുവ്വി ഹിന്ദെ ഖണ്ഡയളി ബയാം വെഗിങ് ഹുരി ഹെകിതകായിഗൻ ഖലേഗ് ഫാനു ഇസ്രായീലുഗെ ദരിങ്ഗ ഗാത വടാഗൻ ഹിന്ദു എവരെങ്ക ഉന്ദഗൂത ഖലേഗ് ഫാനുഗെ കിബൈൻ ദുരുകുരവ്വി ഹിന്ദെ ഫഹെ എവരെങ്ക തെരെങ് ഖാഫിറു മീഹും ബുനുവെ മികന്ത തകകി ഫാളുവെ ബയാം വെഗിങ് ഹുരി ജാദു ഖംഗ നൂണീൻ വേ.

അതി ഹമകഷവറും കലേഫാനുഗെ കുരീഗെ റസൂലുന്ന വെസ് ഫുറസ്സാര കുരി ഫഹ എ റസൂലുന്ന ഫുറസ്സാരഖും ഉളുണു മീഹും കുറമും ഗെന്തിയ ഫുറസ്സാരയാകെ കന്ത എബഹീ എകംഗെ കോഫ ആയി അസാബ് ഐസ് എവരും വശാലിയേ.

ഡ്രാമാ കുളുമുഗാ ബാവരിവി, ആഷിദ അബ്ദുൽ കരീം, അലി ഹസീൻ, മുഹമ്മദ് ഷാഫി ഷഫീഖ്, ഐഷത് സൈന, റംല ഇബ്രാഹിം, അദി ഫാത്മത് ഷിഫ.

ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. രാജ്യത്തെ ഇസ്തരി റൈസ് ജംഹൂരിയ അതി പീപ്പിൾസ് നേഷണൽ കോൺഗ്രസ് കെ ഫഖറുവരി റൈസ് ഡോക്ടർ മുഹമ്മദ് മുഈസ് എമനിക് ഫാണുഗെ നിയണതി അംബികമ്പലും ഫസ്റ്റ് ലേഡി മേഡം സാജിദ മുഹമ്മദ് റയ്യത്തും മജലീഹുഗെ ഇസ്തെ റൈസ് ഓണറബൽ അബ്ദുർ റഹീം അബ്ദുല്ലോ റൈസുൽ ജംഹൂരിയാഗെ നായബ് അൽ ഉസ്താസ് ഹുസൈൻ മുഹമ്മദ് ലത്തീഫ് കുടിയെ ഫോമ പ്രസിഡൻറ്റ് റൈസ് മുഹമ്മദ് നഷീദ് ദൗലത്തുഗെ വസീറും റയ്യത്തും മജ്ലീഹുഗെ ഇസ്തരി മെമ്പറും മീ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ്ഗെ മീ ഹഫ്ലാഗ ബാരി വടായകൻ ദൗവത്തെവ്വികൻ ബാരി വടായകണ്ണവ ബേറുഗെ എക്കിയക്കി മന്ദൂബും അളുകൊണ്ണമെങ്കെ മീ പാർട്ടിയെ ഫഹുറു കംഗവ അളുമെങ്കെ മീ പാർട്ടിയെ ലൊബ്വെത്തി എം എ ഹാ മെമ്പറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതെ, പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ്ഗെ മീ വറുഗദ ഖാസ ജൽസ ബേവിഗെ മിതണി വറ ബേവറു വറഗിൻ അതദെഗ്ഗെ മെമ്പറു നായിക്കും. അതെ, അളുമെങ്കെ മീ ഹഫ്ലായ രാജ്യേഗെ കുടിഹാ സിയാസി പാർട്ടി തക ദൗവത് ദേവുണു ഏകെ തെരയിൻ മിരേഗെ മീ ജൽസാഗ ദൗവത് ഗബൂൽ ഫുൾക്കുറവ ബാവരി വടാഗെ മീ ഗണ്ണവണി എം ഡി പിഗെ ചെയർപേഴ്സൺ അതി കുടിയെ റൈസ് റൈസ് മുഹമ്മദ് നഷീദു അതി എം എൻ പിഗെ ലീഡർ അതി അദാലത്തു പാർട്ടിയെ ലീഡറും മീ തിൻ ലീഡറും ബൈ സബബ് തക ഹുരെ എഹൻ പാർട്ടി തഹുഗെ ലീഡറുണ ബാവരി വട നുഗണ്ണെവുണ്. അളുകൊണ്ടു ഹമ അൾമെങ്കെ പാർട്ടിയെ റൈസ്ഗെ നംഫുളുക പാർട്ടിയെ ലീഡർഷിപ്പ്ഗെ നമുക അതി പാർട്ടിയെ ലൊബ്ബെത്തി ഹുരിഹാ മെമ്പറുങ്ങെ നമുക അൾമെങ്കെ ദൗവത് ഗബൂൽ ഫുൾക്കുറവ ദിവഹി രാജ്യേഗ സിയാസി മസക്കെ മിക്കുറവ സിയാസി പാർട്ടി തഹുഗെ തെരയിൻ അൾമെങ്കെ ദൗവത് ഗബൂൽ വടാഗെന്തവി തിം പാർട്ടിയെ വെരിന്ന വറബുട ശുക്രു തണ്ണവ. അതെ, മീ അളുകണു മിരേ മീ ഹുട്ടി മിഹിരി ദിവഹി രാജ്യേഗെ താരിഹുഗ മൾട്ടി പാർട്ടി ഡെമോക്രസി ഉഫംവെ ദെഹാസ് അവണഹറു ആ കാനൂൺ അസാസിയം അമൽകുറം ഫെറ്റുണു ഫഹും രാജ്യേഗ മീ ഉഫെദുനു